ധാരാ ഏത്തശ്രീ ചരിത്രോപഖയാനെ ത്രയാചരിത്രേ മന്ത്രീപുപസംവാദേ ചാർ സ്വപാചരിത്ര സമാപതം സത് ശുഭം സത്.

ആകാശപാർ ബ്രഹ്മകർത്താവിനാശ സദാ സദാ സദാ ദയാൽ സിമിർ സിമിർ നാനക പയനഹാൽ സ്വലോക് ഉസ്തത് കരഹ അനേകജാൻ അന്തന പാരാവാർ നാനക രചന പ്രഭുരചീ ഭവത് അനക പ്രകാരഷ്ടപതി കൈകോട്ട് ഭയ പൂജാരി കൈകോട്ട് ആചാർ വ്യവഹാരി കൈകോട്ട് ഭയ തീർത്ഥവാസി കൈകോട്ട് ബാന പ്രമേ ഉദാസി കൈകോട് ഭേദ കെ സ്വരോത്തെ കൈകോട്ട് പി സ്വരഹോത്തേ കൈകോട് ആത്മ ധ്യാന താരേ കൈകോട്ട് കപ കാവിചാരേ കൈകോട് നവതന്നാം ധ്യാമേ നാനക കർത്തേ ക അന്ത ന പാവേ കൈകോട് ഭയാഭിമാനി കൈകോട് അന്ധഗ്യാനി കൈകോട് കൃപൻ കഠോര കൈകോട് അഭിഗാത്മനെ കോഹോര കൈകോട് പർ ദർഭ കോ ഹിരേ കൈകോട് പർ ദുഃഖ ന കർഹേ കൈകോട് മായാ സർബ മാഹേ കൈകോട് പ്രദേശ പ്രമാഹേ ജിജിത് ലാവോ തിത്തത് ലഗ്ന നാനക കർത്തേ കി ജാനേ കർത്താ രചന കൈകോട് സേത് ജതി ജോഗി കൈകോട് രാജേ രസഭോഗി കൈകോട് പങ്കി സർവോപായ കൈകോട് പാത്ര ബൃഖന് ഭജായേ കൈകോട് പവന പാണി ബ സന്തര കൈകോട് ദേഹേ സ്പൂമണ്ഡൽ കൈകോട് ശശിയർ സൂർണ ഖ്യതർ കൈകോട് ദേവദാനമിന്ദ്ര സെര ശതർ സകല സമഗ്രി അപനെ സൂത്താരേ നാനക ജസ് പാവ തേ നിസ്താരേ കൈകോട് രാജസ്ഥാമ സാത്ത് കൈകോട് വേദ് പുരാൻ സിമർത്തർ ശാസ്ത് കൈകോട് കീയരത്തന സമന്ത് കൈകോട് നാനാ പ്രകാർ ജന്ത് കൈകോട് കീയേ ചെര ജീവേ കൈകോട് ഗിരി മേർ സ്വാർണ തീവേ കൈകോട് ജഖ കനർപ്പിസാജ് കൈകോട് ഭൂത്രേ സൂകർ മൃഗാജ് സബ്തേ നേരാ സബുഹുത്തേ ദൂർ നാനക അലപ്തരയാ പ്രപൂർ കൈകോട് പാതാൽക്കെ വാസി കൈകോട് നർക്ക് സ്വർഗനിവാസി കൈകോട് ജനമേ ജീവേ മരേ കൈകോട് ബോ ജുന്നി ഫിരേ കൈകോട് ബൈഠത് ഹി ഖാഹേ കൈകോട് കാലേ തക പാഹേ കൈകോട് കീയേ തർമന്ത് കൈകോട് മായാ മേ ചിന്ത് ജയ ജയ ഭാണാ തേ തേ രാഖേ നാനക സബ് കിഛ പ്രഭ കേ ഹാഥേ കൈകോട് ഭയ ബൈ രാഗി രാമ നാമ സംഗ തിൻലിവ ലാഗി കൈകോട് പ്രഭു കോ ഖോ യന്തേ ആത്മേ പാര ബ്രഹ്മ ലഹന്തേ കൈകോട് ദർശനം പ്രപ്യാസ തിൻകോ വിലോ പ്രഭ വിനാസ് കൈകോട് മാംഗേ സത് സംഗ പാര ബ്രഹ്മ തിൻ ലാഗാരം ജനകോ യാവ സ പ്രസന്ന നാനക തേജൻ തേജൻ സദാ തന്ന തന്ന

ഷ്ടപതി ടൂട്ടിഘാടനഹാർ ഗോപാല സർവജിയാപേ പ്രതപാൽ സകൽക്ക് ചിന്താ ജസമനമാഹേ ദസ്തേ ഭർത്താ കൂയിനാഹേ രേമൻ മേരേ സദാ ഹർജാ ഭവനാ ശ്രീപ്രഭയാപേയാ

ഗൗഷ്ടപതി സദ്ഗുരു സിക്കി കരാപ്രതപാർ സേവകൗകുരു സദാ ദയാൽ സിക്കി ഗുര ദുർമതമലഹരായ ഗുരുവചനി ഹരനാമചരായ സദ്ഗുരു സിക്കി ബന്ധന കാട്ടായ ഗുർകാ സിഖ വികാർ തെഹാട്ടായ സദ്ഗുരു സിക്കോ നാം തന്ദേ ഗുർകാ സിഖ പട്ടഭാഗീ ഹേ സദ്ഗുരു സിക്കാ ഹാലത്ത് പല സവാര നാനക് സദ്ഗുരു സിക്കോ ജീനാൽ സമാര ഗുർകേ ഗ്രഹ സേവക ജോ രഹായ ഗുർകി ആഗ്യ മനമ സഹായ ആപസ് ഗോകാർ കാശനാ ജനാവേ ഹര ഹർ നാമ ഹൃദയ സത്യാവേ മൻ ബിച്ച സദ്ഗുരു കെ പാസ് സേവകേ കാര്യ രാസ സേവാ കർത്തോ നേ കാമി തിസ്കോത് പ്രാപ സ്വാമി അപ്നി കൃപാ സിയാപ് കരേ നാനക് സോ സേവ ഗുരു കി മദരേ ബീസ് വിസ്വേ ഗുരു കാ മന മാന സോ സേവക് പരമേശ്വര കി കഥ ജാന സോ സദ്ഗുരു ജിസ് ഹൃദയ ഹര നാമ അനക് ബാർ ഗുരു കോ ബല ജാവ് സർവനിധാന ജി കാ ദാതാ ആഠ പേർ പാര ബ്രഹ്മ രംഗ രാതാ ബ്രഹ്മ ജന ജനമേ പാര ബ്രഹ്മ ഏകയാ ബനൈ കശ പരമ സഹ സ്യാന ബലയാ നാ ജായ നാനക് നാനക് ഏസാ ഗുരു ബട ഭാഗി പായ സഫല ദർശന പേഖത പുനീത പരസത ചരണഗത നിർമ്മല രീത പേട സംഗ രാമ ഗുന്ദ രവേ പാര ബ്രഹ്മ കീ ദർഗേ ഗവേ സുനകർ ഭജന കർണ ആഗന്നേ മൻ സന്തോ ഗാതം പതിയാനേ പൂരാ ഗുരു ഖ്യോ ജാക്കാ മന്ത്ര അമൃത ശുപേക്കേ വേ സന്ത ഗുണ ബേന്ത് കീമത നഹി പായ നാനക് ജിസ് ഭാവത സലായ മിലായ ജഹബായ കുസത അനേക സത്പുരുഖ പൂർണ വിവേക കാഹു ബോലാ പൗച്ചത പ്രാണി അഗം അഗോചര പ്രഭ നിർബാനി നിരാഹാര നിർവൈര സുഖദായി താകി കീമത കന ന പായ അനക് ഭഗത ബന്ധനത കരഹേ ചരണ കമല ഹൃദയ സിമരേ സദ്ബലഹാരി സദ്ഗുരു അപ്പനേ നാനക് ജിസ് പ്രസാദ ഐസാ പ്രഭ ജപനേ ഏ ഹർ രസ പാവേ ജനകോ ഏ അമൃത പീവേ അമൃ സോ ഹോയേ ഉസ് പുരുഖാ നാഹി കഥേ ബിനാസ് ജാഗേ മന പ്രകടേ ഗുന്താസ് ആഠ ഭൈർ ഹർ കാ നാമ ലേ സജുബദേ സേവക കോ ദേ മോ മായാ കെ സംഗ നാ ലേപ് മന മേ രാഖേ ഹര രേ ഹർ ഹർ ഏക അന്ധകാര ദീപക പ്രകാശേ നാനക് പരമോ ദുഃഖ തേത്തേ നാസേ തപ്ത മായ ഠാണ്ഡ വൃത്തായി അനന്ത ഭയാ ദുഃഖ നാഠേ പായി ജനം മരണ കെ മിട്ടേ അന്ദേശേ സാധു കെ പൂർണ ഉപദേശേ ഭൗ ചുക്കാ നിർഭോ ഹോയ ബസേ സകല വ്യാധ മന്ത്രേ ഖയ നസേ ജിസ്കാ സാതിൻ കൃപാ താരി സാ സംഗ ജപ നാം മുരാരി തിത് പായി ചുക്കേ ഭ്രമ ഗവൻ സു നാനക് ഹർ ഹർ ജസ് ശ്രവൻ നിർഗുണയാ

നിർമാമെ നമോ സർവകാലേ നമോ സർവദയാലേ നമോ സർവരൂപേ നമോ സർവഭൂപേ നമോ സർവഖാപേ നമോ സർവതാപേ നമോ സർവകാലേ നമോ സർവപാലേ നമസ്തസ്ത ദേവേ നമസ്തം പേവേ നമസ്തം ജനമേ നമസ്തം സുരമേ നമോ സർവഗൗണേ നമോ സർവപഹണേ നമോ സർവരംഗേ നമോ സർവപങ്കേ നമോ കാലകാലേ നമസ്തസ്തയാലേ നമസ്തം വർണേ നമസ്തം വർണേ നമസ്തം ജരാരംഗ നമസ്തം ഗ്രിതാരംഗ നമോ